0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ ടി ജി ബദരി നാരായണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ. മൃദംഗം തിരുവനന്തപുരം ശ്രീ വി സുരേന്ദ്രൻ. ആദ്യം ശ്രീ മഹാഗണപതേ എന്നാരംഭിക്കുന്നു രാഗം ആഭോഗി, ഖണ്ഡചാപ്പ് താളം, NS രാമചന്ദ്രൻ കൃതി.
2: This is Ragam 24/7 DTH. Anytime, Indian music. Listen to Carnatic vocal recital by Shri T.G. Badri Narayanan. He is accompanied on the violin by Shri Muttara B.N. Ravindran and on the mridangam by Thiruvananthapuram Shri V. Surendran. He begins his vocal recital with a composition of N.S. Ramachandran, Shri Mahaganapade, in the rag Abhogi set to Khandachapata.

0: ശ്രീ മഹാഗണപതി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ആഭോഗി, ഖണ്ഡജാപ് താളം, എൻ എസ് രാമചന്ദ്രൻ കൃതി.
1: യു വിൽ ലിസണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് എൻ എസ് രാമചന്ദ്രൻ, ശ്രീ മഹാഗണപതി ഇൻ ദ രാഗ് ആഭോഗി, സെറ്റ് ടു ഖണ്ഡജാപ് താൾ.
0: ഇനി ശ്രീപദേ എന്നാരംഭിക്കുന്നു. രാഗം നാഗസുരാവലി, ആദിതാളം, ത്യാഗരാജസ്വാമികൾ കൃതി.
1: Continuing his vocal recital, he will now present a composition of same Thyagaraja, Shripade, in the rag Nagaswaravali, set to Aditaal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ശ്രീപദേ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നാഗസ്വരാവലി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ശ്രീപദേ ഇൻ ദ രാഗ് നാഗസ്വരാവലി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി വിശാലാക്ഷിം എന്നാരംഭിക്കുന്നു രാഗം പന്തുവരാളി, മിശ്രചാപ്പത്താളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: Now listen to the composition of Muthuswami Deekshithar, Vishalakshim, in the rag Panduvarali, set to Mishra Chapatal.

0: പന്തുവരാളി രാഗത്തിൽ വിശാലാക്ഷിം എന്ന കീർത്തനമാണ് കേട്ടത്. മിശ്രചാപ്പ് താളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, വിശാലാക്ഷിം ഇൻ ദ രാഗ് പന്തുവരാളി, സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: അടുത്തത് വിനവേ ഓ മനസ എന്നാരംഭിക്കുന്നു രാഗം വർദ്ധിനി, രൂപക താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കമ്പോസിഷൻ ഓഫ് സെയിൻ ത്യാഗരാജ, വിനവേ ഓ മനസ ഇൻ ദ രാഗ് വർദ്ധിനി, സെറ്റ് ടു രൂപക താൾ.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച വിനവേ ഓ മനസ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം വർധിനി, രൂപകതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, വിനവേ ഓ മനസ ഇൻ ദ രാഗ് വർധിനി സെറ്റ് ടു രൂപകതാൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ടി ജി ബദരിനാരായണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ. മൃദംഗം തിരുവനന്തപുരം ശ്രീ വി സുരേന്ദ്രൻ. ഇനി വാ മുരുക വാ എന്നാരംഭിക്കുന്നു രാഗം ബേഗട, രൂപകതാളം ആർ വേണുഗോപാൽ കൃതി.
1: ദിസ് ഇസ് രാഗം 24/7 DTH. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീ ടി ജി ബദരിനാരായണൻ. ഹിസ് അക്കമ്പനി ഓൺ ദ വയലിൻ ബൈ ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ ആൻഡ് ഓൺ ദ മൃദംഗം by Thiruvananthapuram Shri V. Surendran. Listen to the composition of R. Venugopal, Va Muruga Va, in the rag Begada, set to Rubagathal.

0: ആർ വേണുഗോപാൽ രചിച്ച വാ മുരുക വാ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ബേഗട, രൂപക താളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് ആർ വേണുഗോപാൽ, വാ മുരുക വാ ഇൻ ദ രാഗ് ബേഗട സെറ്റ് ടു രൂപക താൾ.
0: ഇനി മഹാദേവ ശിവ ശംഭോ എന്നാരംഭിക്കുന്നു രാഗം രേവതി, ആദിതാളം.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ മഹാദേവ ശിവ ശംഭോ ഇൻ ദ രാഗ് രേവതി സെറ്റ് ടു ആദിതാൾ.

0: മഹാദേവ ശിവശംഭോ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം രേവതി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ മഹാദേവ ശിവശംഭോ ഇൻ ദ രാഗ് രേവതി സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി നമ്പിക്കെട്ടവർ എവരയ്യ എന്നാരംഭിക്കുന്നു രാഗം ഹിന്ദോളം, ആദിതാളം പാപനാശം ശിവൻ കൃതി.
1: ശ്രീ ടി ജി ബദ്രിനാരായണൻ കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, നമ്പിക്കെട്ടവരെവരയ്യ ഇൻ ദ രാഗ് ഹിന്ദോളം സെറ്റ് ടു ആദിതാൾ.

0: പാപനാശം ശിവൻ രചിച്ച നമ്പികെട്ടവർ എവരയ്യ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹിന്ദോളം, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ. നമ്പികെട്ടവരെവരയ്യ ഇൻ ദ രാഗ് ഹിന്ദോളം, സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ ടി ജി ബദരിനാരായണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ. മൃദംഗം തിരുവനന്തപുരം ശ്രീ വി സുരേന്ദ്രൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീ ടി ജി ബദരിനാരായണൻ. അക്കോമ്പനിയിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ ഓൺ ദ വയലിൻ ആൻഡ് തിരുവനന്തപുരം ശ്രീ വി സുരേന്ദ്രൻ ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH. Anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ ജി രഘുരാമന്റെ പുല്ലാങ്കുഴൽ കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ വേദുള ശ്രീകിരൺ, മൃദംഗം ശ്രീ കുംഭകോണം പത്മനാഭൻ, ഗെഞ്ചിറ ശ്രീ വി എസ് പുരുഷോത്തമൻ. മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ശ്രീ മഹാഗണപതിം എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. ഗൗളരാഗം, മിശ്ര ചാപ്പ് താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to flute recital by Shri G. Raghuraman. He is accompanied on the violin by Shri Vedula Shrikiran, on the mridangam by Shri Kumbakonam Padmanabhan, and on the ganjira by Shri V. S. Purushottaman. He begins his flute recital with a composition of Muthuswami Dikshidar, Shri Mahaganapadim, Indiragam Gaula, set to Mishra Chaputalam.

0: ഇതുവരെ കേട്ടത് മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ശ്രീ മഹാഗണപതിം എന്ന് തുടങ്ങുന്ന കൃതി, ഗൗളരാഗം, മിശ്രചാപ്പ് താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ശ്രീ മഹാഗണപതിം, എന്തരാഗം ഗൗള, സെറ്റ് ടു മിശ്രചാപ്പ് താളം.
0: അടുത്തതായി രീതി ഗൗളരാഗത്തിൽ പരിപാലയമാം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി, രൂപക താളം.
1: Continuing his flute recital, he will now present a composition of Maharaja Swadhi Thirunal, Paripalayamam, Endaragam Reethi Gaula, set to Roopaka Thalam.

0: ഇതുവരെ കേട്ടത് രീതിഗൗള രാഗത്തിൽ പരിപാലയമാം എന്ന് തുടങ്ങുന്ന മഹാരാജ സ്വാതി തിരുനാൾ കൃതി രൂപകതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, പരിപാലയമാം എന്ന രാഗം രീതിഗൗള, സെറ്റ് ടു രൂപകതാളം.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ജി രഘുരാമന്റെ പുല്ലാങ്കുഴൽ കച്ചേരി. വയലിൻ ശ്രീ വേദുള ശ്രീകിരൺ. മൃദംഗം ശ്രീ കുംഭകോണം പത്മനാഭൻ. ഗെഞ്ചിറ ശ്രീ VS പുരുഷോത്തമൻ. ഇനി ബിന്ദുമാലിനി രാഗത്തിൽ എന്ത മുഗ്ധോ എന്നാരംഭിക്കുന്ന ത്യാഗരാജസ്വാമികൾ കൃതി ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to a flute recital by Shri G. Raghuraman. He is accompanied on the violin by Shri Vedula Srikaran, on the mridangam by Shri Kumbakonam Padmanabhan, and on the ganjira by Shri VS Purushottaman. Now listen to the composition of Saint Tyagaraja, Yendamugdo, in the ragam Bindu Malini, set to Aditalam.

0: ഇതുവരെ കേട്ടത് ബിന്ദുമാലിനി രാഗത്തിൽ എന്തമുഗ്ധോ എന്നാരംഭിക്കുന്ന ത്യാഗരാജസ്വാമികൾ കൃതി ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ എന്തമുഗ്ധോ എന്ന രാഗം ബിന്ദുമാലിനി സെറ്റ് ടു ആദിതാളം.
0: ഇനി ശ്രീ കാന്തിമതിം എന്നാരംഭിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി രാഗം ഹേമവതി ആദിതാളം.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ ശ്രീ കാന്തിമതിം എന്ന രാഗം ഹേമവതി സെറ്റ് ടു ആദിതാളം.

0: ഇതുവരെ കേട്ടത് ശ്രീ കാന്തിമതിം എന്നാരംഭിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി രാഗം ഹേമവതി ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ശ്രീ കാന്തിമതിം, എന്ത രാഗം ഹേമവതി, സെറ്റ് ടു ആദിതാളം.
0: അവസാനമായി വിശ്വേശ്വര് എന്ന് തുടങ്ങുന്ന മഹാരാജ സ്വാതി തിരുനാൾ ഭജൻ, രാഗം സിന്ധു ഭൈരവി, രൂപകതാളം.
1: ശ്രീ ജി രഘുരാമൻ കൺക്ലൂഡ്സ് ഹിസ് ഫ്ലൂട്ട് റിസൈറ്റൽ വിത്ത് എ ഭജൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, വിശ്വേശ്വര്, എന്ത രാഗം സിന്ധു ഭൈരവി, സെറ്റ് ടു രൂപകതാളം.

0: ഇതുവരെ കേട്ടത് വിശ്വേശ്വര് എന്ന് തുടങ്ങുന്ന മഹാരാജ സ്വാതി തിരുനാൾ ഭജൻ, രാഗം സിന്ധു ഭൈരവി, രൂപകതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ ഭജൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, വിശ്വേശ്വര് എന്ന രാഗം, സിന്ധു ഭൈരവി, സെറ്റ് ടു രൂപകതാളം.
0: ഇതുവരെ കേട്ടത് ശ്രീ ജി രഘുരാമന്റെ പുല്ലാങ്കുഴൽ കച്ചേരി, വയലിൻ ശ്രീ വേദുള ശ്രീ കിരൺ, മൃദംഗം ശ്രീ കുംഭകോണം പത്മനാഭൻ, ഗെഞ്ചിറ ശ്രീ വി എസ് പുരുഷോത്തമൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH, ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ ശ്രീ ജി രഘുരാമൻ. Accompanying artists were Shri Vedula Srikiran on the violin, Shri Kumbakonam Padmanabhan on the mridangam, and Shri V.S. Purushottaman on the ganjira. This program was contributed by All India Radio Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി ഗീതാ രാജ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീമതി ഉഷ രാജഗോപാലൻ, മൃദംഗം കല്ലടൈ കുറിച്ചി എസ് ശിവകുമാർ, ഖടം അടംബാക്കം കെ ശങ്കർ, വാചാമഗോചരു എന്ന് തുടങ്ങുന്ന മൈസൂർ സദാശിവ റാവുവിന്റെ കൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം അഠാണ ആദിതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by Shrimati Geeta Raja. She's accompanied on the violin by Shrimati Usha Rajagopalan, on the mridangam by Kalladai Kuruchi S. Shivakumar, and on the ghatam by Adambakkam K. Shankar. She begins her vocal recital with a composition of Mysore Sadashiv Rao, Vajama Gocharu, in the Ragam Adhana, set to Aditalam.

0: അഠാണ രാഗത്തിൽ മൈസൂർ സദാശിവറാവുവിന്റെ വാജാമഗോചരു എന്ന കൃതിയാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പസിഷൻ ഓഫ് മൈസൂർ സദാശിവറാവു, വാജാമഗോചരു. ഇന്ത് രാഗം അഠാണ, സെറ്റ് ടു ആദിതാളം.
0: അടുത്തതായി ബ്രോവ് സമയമിതേ, ഗർഭപുരി വാസർ കൃതി, രാഗം ഗൗരി മനോഹരി, ആദിതാളം.
1: കണ്ടിന്യൂയിങ് എ വോക്കൽ റിസൈറ്റൽ, ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പസിഷൻ ഓഫ് ഗർഭപുരി വാസർ, ബ്രോവ സമയമിതേ, ഇന്ദ് രാഗം ഗൗരി മനോഹരി, സെറ്റ് ടു ആദിതാളം.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ വിജയ് ശ്രീ ഹരിദാസിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ജയപ്രകാശ് ഗോപാൽ വയലിൻ, പി ഉണ്ണികൃഷ്ണൻ മൃദംഗം. Now we bring you a vocal recital by Vijay Shri Haridas. She is accompanied by Jayaprakash Gopal on violin, P. Unnikrishnan on mridangam. Shri Mahaganapati, Aphogi Ragam, Khanda Chapatalam, N.S. Ramachandran Dikriti. First item of this concert is in Raga Aphogi, Shri Mahaganapati. Set to Khanda Chapatala, N.S. Ramachandra Dikriti.

ഇഹപരസുഖം, വാചസ്പതിരാഗം, രൂപകതാളം, കോടീശ്വര അയ്യർ കൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് ഇഹപരസുഖം, എൻ രാഗ വാചസ്പതി, സെറ്റു രൂപകതാള, കമ്പോസ്ഡ് ബൈ കോടീശ്വര അയ്യർ.

അടുത്തത് നാഗസ്വരാവലി രാഗത്തിൽ ശ്രീപദേ എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് ശ്രീപദേ ഇൻ രാഗ നാഗസ്വരാവലി, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ, സെറ്റ് ടു ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിജയ് ശ്രീ ഹരിദാസ് പാടുന്ന കൃതികൾ. ജയപ്രകാശ് ഗോപാൽ വയലിൻ, പി ഉണ്ണികൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ വിജയ് ശ്രീ ഹരിദാസ്. ഷീസ് അക്കമ്പനീഡ് ബൈ ജയപ്രകാശ് ഗോപാൽ ഓൺ വയലിൻ ആൻഡ് പി ഉണ്ണികൃഷ്ണൻ ഓൺ മൃദംഗം. കൊലുവ മരഗത, തോടിരാഗം, ആദിതാളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് കൊലുവ മരഗത ഇൻ രാഗ തോടി, സെറ്റ് ടു ആദിതാള, കമ്പോസ്ഡ് ബൈ ത്യാഗരാജകൃതി.

നാമശ്രവണ സുഖം, യമുനാ കല്യാണി രാഗം, ആദിതാളം, തുളസീവനം കൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് നാമശ്രവണ സുഖം.

ഇതുവരെ നിങ്ങൾ കേട്ടത് വിജയ് ശ്രീ ഹരിദാസ് പാടിയ കൃതികൾ. ജയപ്രകാശ് ഗോപാൽ വയലിൻ, പി ഉണ്ണികൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ വിജയ് ശ്രീ ഹരിദാസ്. ഷി വാസ് അക്കമ്പനീഡ് ബൈ ജയപ്രകാശ് ഗോപാൽ ഓൺ വയലിൻ ആൻഡ് പി ഉണ്ണികൃഷ്ണൻ ഓൺ മൃദംഗം.

രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 DTH ചാനൽ എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.